നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 1st തിങ്കളാഴ്ച, യുവവാണി അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ.

വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. എം വി ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി ബാരട്ടാങ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. എം വി രംഗത്ത് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ബാരട്ടാങ് നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 19 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു. ¶¶

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

യുവവാണിയിലേക്ക് സ്വാഗതം. യുവാക്കളിൽ പരസ്യങ്ങളുടെ സ്വാധീനം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പരസ്യങ്ങൾ. ടെലിവിഷൻ, പത്രങ്ങൾ, മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ നാം ദിവസവും നിരവധി പരസ്യങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിലാണ് പല പരസ്യങ്ങളും തയ്യാറാക്കുന്നത്. പരസ്യങ്ങൾക്ക് യുവാക്കളിൽ നല്ലതും ചീത്തയുമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കാം. പുതിയ ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസ അവസരങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ പരസ്യങ്ങൾ സഹായിക്കുന്നു. ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം,

ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും പരസ്യങ്ങൾക്ക് കഴിയും. എന്നാൽ എല്ലാ പരസ്യങ്ങളും ഗുണകരമല്ല. ആകർഷകമായ ചിത്രങ്ങളും പ്രശസ്തരായ വ്യക്തികളുടെ പിന്തുണയും ഉപയോഗിച്ച് യുവാക്കളെ ചില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പരസ്യങ്ങൾ പ്രേരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും വാങ്ങാനുള്ള ആഗ്രഹം ഇതിലൂടെ ഉണ്ടാകാം. ഫാഷൻ, സൗന്ദര്യം, ജീവിതശൈലി എന്നിവയെക്കുറിച്ചുള്ള ചില പരസ്യങ്ങളിൽ യുവാക്കൾ അനാവശ്യമായ താരതമ്യങ്ങളും തെറ്റായ പ്രതീക്ഷകളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പരസ്യങ്ങളുടെ സ്വാധീനം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. നാം ഇന്റർനെറ്റിൽ എന്താണ് കാണുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി സമാനമായ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലെത്തുന്നു. അതിനാൽ പരസ്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. യുവാക്കൾ പരസ്യങ്ങളിൽ കാണുന്നതെല്ലാം സത്യമായി സ്വീകരിക്കാതെ ഉൽപ്പന്നത്തിന്റെ ആവശ്യകതയും ഗുണനിലവാരവും വിലയും പരിശോധിച്ച് തീരുമാനമെടുക്കണം. സ്വന്തം ആവശ്യങ്ങൾക്കും സാമ്പത്തിക സാഹചര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കണം വാങ്ങൽ തീരുമാനങ്ങൾ. പരസ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാം, എന്നാൽ നമ്മുടെ തീരുമാനങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അവയെ അനുവദിക്കരുത്. പരസ്യങ്ങൾ കാണുക, വിവരങ്ങൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, അതിനുശേഷം മാത്രം തീരുമാനിക്കുക. അതിനാൽ യുവാക്കൾ മാധ്യമങ്ങളെക്കുറിച്ചുള്ള അവബോധവും വിമർശനാത്മക ചിന്തയും വളർത്തിയെടുക്കണം. പരസ്യങ്ങളിലെ വിവരങ്ങൾ പരിശോധിക്കുകയും താരതമ്യം ചെയ്യുകയും സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും വേണം.

യുവത്വം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ഭാവി എന്നിവയെക്കുറിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണിത്. എന്നാൽ ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും എളുപ്പമല്ല. ഇന്ന് നിരവധി കോഴ്സുകളും തൊഴിൽ മേഖലകളും അവസരങ്ങളും ലഭ്യമാണ്. ശരിയായ വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇല്ലെങ്കിൽ യുവാക്കൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാകാം. ഇവിടെയാണ് കരിയർ ഗൈഡൻസിന്റെ പ്രാധാന്യം. ആദ്യം, കരിയർ ഗൈഡൻസ് യുവാക്കളെ സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അവരുടെ താൽപ്പര്യങ്ങൾ, കഴിവുകൾ, ശക്തികൾ, വ്യക്തിപരമായ പ്രത്യേകതകൾ എന്നിവ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ഉദാഹരണത്തിന്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾ അനുയോജ്യമായേക്കാം. ആശയവിനിമയത്തിലും സർഗാത്മകതയിലും താൽപ്പര്യമുള്ളവർക്ക് മാധ്യമം, മാർക്കറ്റിംഗ്, അധ്യാപനം, ഡിസൈൻ തുടങ്ങിയ മേഖലകൾ പരിഗണിക്കാം. രണ്ടാമതായി, കരിയർ ഗൈഡൻസ് വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. തൊഴിൽ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തൊഴിൽ മേഖലകൾ നിരന്തരം രൂപപ്പെടുന്നു. വിവിധ കോഴ്സുകൾ, യോഗ്യതകൾ, തൊഴിലവസരങ്ങൾ, ഓരോ ജോലിക്കും ആവശ്യമായ കഴിവുകൾ എന്നിവ മനസ്സിലാക്കാൻ ശരിയായ മാർഗനിർദ്ദേശം യുവാക്കളെ സഹായിക്കുന്നു. കരിയർ ഗൈഡൻസ് യുവാക്കളെ വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും സഹായിക്കുന്നു. സുഹൃത്തുക്കളുടെയോ സമൂഹത്തിൻ്റെയോ സമ്മർദ്ദത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതിനു പകരം സ്വന്തം കഴിവുകൾക്കും താൽപ്പര്യങ്ങൾക്കുമനുസരിച്ച് കരിയർ തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ സാധിക്കും. വ്യക്തമായ കരിയർ ലക്ഷ്യം യുവാക്കൾക്ക് പ്രചോദനവും ശരിയായ ദിശയും നൽകുന്നു. മറ്റൊരു പ്രധാന നേട്ടം തീരുമാനമെടുക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ്. ശരിയായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ വിവിധ അവസരങ്ങളെ താരതമ്യം ചെയ്ത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഭാവിയെക്കുറിച്ചുള്ള ഭയവും ആശയക്കുഴപ്പവും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് കരിയർ ഗൈഡൻസിന് വലിയ പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകൾ മാത്രമല്ല, ആശയവിനിമയ കഴിവ്, ടീം വർക്ക്, സർഗാത്മകത, പ്രശ്നപരിഹാര കഴിവ്, ഡിജിറ്റൽ കഴിവുകൾ, മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവയും തൊഴിലുടമകൾ പരിഗണിക്കുന്നു. ഈ കഴിവുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും അവ വികസിപ്പിക്കാനും കരിയർ ഗൈഡൻസ് സഹായിക്കുന്നു. കൂടാതെ സംരംഭകത്വം, സ്വയം തൊഴിൽ, തൊഴിൽപരമായ വിദ്യാഭ്യാസം, സർക്കാർ സേവനം, സാങ്കേതിക വിദ്യാധിഷ്ഠിത പുതിയ തൊഴിൽ മേഖലകൾ തുടങ്ങിയ വിവിധ വഴികളെക്കുറിച്ചും യുവാക്കളെ ബോധവൽക്കരിക്കാൻ കരിയർ ഗൈഡൻസിന് കഴിയും. കരിയർ ഗൈഡൻസ് വ്യക്തികൾക്ക് മാത്രമല്ല സമൂഹത്തിനും പ്രയോജനകരമാണ്. സ്വന്തം കഴിവുകൾക്കും താൽപ്പര്യങ്ങൾക്കും അനുയോജ്യമായ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന യുവാക്കൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും ഉത്തരവാദിത്തമുള്ളവരും സമൂഹത്തിന് ഉപകാരപ്രദരുമായി തീരുന്നു. പ്രസക്തമായ കഴിവുകൾ വികസിപ്പിക്കാനും ശരിയായ തൊഴിൽ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും ഇത് സഹായിക്കും. കരിയർ ഗൈഡൻസ് യുവാക്കളുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയെപ്പോലെയാണ്. സ്വന്തം കഴിവുകൾ

0: തിരിച്ചറിയാനും അവസരങ്ങൾ മനസ്സിലാക്കാനും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കാനും ഭാവിയെക്കുറിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കുന്നു. അതിനാൽ ഓരോ യുവാവിനും ശരിയായ കരിയർ ഗൈഡൻസ് ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരിയായ മാർഗനിർദ്ദേശവും അറിവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഇന്നത്തെ യുവാക്കൾക്ക് ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും നമ്മുടെ സമൂഹത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകാനും കഴിയും.
1: Do you play for the rush or do you play it smooth? Lead every play with the new Brezza, now available with the exciting turbo booster jet, refined K15C engine and underbody SCNG with 5-star safety rating, superior performance and features like ventilated seats, new 10.1-inch infotainment screen with premium audio. Every road is your playground. The new Brezza, now available at an introductory starting price of rupees 7.39 lakh. Book a test drive today at your nearest Maruti Suzuki Arena showroom.
0: തൊഴിലവസര വാർത്തകൾ.

നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് NSRY ശ്രീ വിജയപുരം 2026 അപ്രന്റീസ് റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിവിധ ITI ട്രേഡുകളിലായി 50 ഒഴിവുകളാണ് ഉള്ളത്. 10-ാം ക്ലാസ് വിജയിക്കുകയും ബന്ധപ്പെട്ട ട്രേഡിൽ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 10 ഒക്ടോബർ 2026. അപേക്ഷാ ഫീസ് ഇല്ല. അപ്രന്റീസ് പരിശീലന കാലയളവ് 1 വർഷമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പ് റൂൾസ് അനുസരിച്ച് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 10-ാം ക്ലാസ്സിലെയും ITIയിലെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെറിറ്റ്, തുടർന്ന് ആവശ്യമായ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. പരിശീലനം ശ്രീവിജയപുരം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ NSRY ൽ നടക്കും. ഇത് അപ്രന്റീസ് പരിശീലന അവസരമാണ്, സ്ഥിരം ഇന്ത്യൻ നേവി ജോലിയല്ല.

SBI ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് 2026. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 924 ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികകളിലേക്ക് നിയമനം പ്രഖ്യാപിച്ചു. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31 ഓഗസ്റ്റ് 2026. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. 2026 ഏപ്രിൽ 1 20 മുതൽ 28 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അർഹരായ സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. തിരഞ്ഞെടുപ്പ്, പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ, പ്രാദേശിക ഭാഷാ പ്രാവീണ്യ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അടിസ്ഥാന ശമ്പളം 26,730 രൂപയാണ്. മെട്രോ നഗരങ്ങളിൽ ആരംഭിക്കുന്ന ആകെ ശമ്പളം ഏകദേശം 46,000 രൂപ പ്രതിമാസമായിരിക്കും. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. അതത് സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനമുണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക SBI കാരിയേഴ്സ് വെബ്സൈറ്റിലെ വിജ്ഞാപനവും ഒഴിവുകളുടെ വിശദാംശങ്ങളും പരിശോധിക്കണം.

പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിന് കീഴിലുള്ള മഹാരത്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IOCL. IOCL ഓഫീസേഴ്സ് റിക്രൂട്ട്മെന്റ് 2026 പ്രഖ്യാപിച്ചു. എഞ്ചിനീയർമാർ അഥവാ ഓഫീസർമാർ ഗ്രേഡ് എ, ലോ ഓഫീസർമാർ ഗ്രേഡ് എ, അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സ് ഗ്രേഡ് എ ഒ, ജൂനിയർ എഞ്ചിനീയേഴ്സ് ഓർ ജൂനിയർ ഓഫീസേഴ്സ് ഗ്രേഡ് ഇ ഒ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. യോഗ്യതയുള്ള ഡിപ്ലോമ തലത്തിലുള്ള തസ്തികകൾക്ക് 30,000 രൂപ മുതൽ 120,000 രൂപ വരെയും ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ലോ ഓഫീസർ തസ്തികകൾക്ക് 50,000 രൂപ മുതൽ 160,000 രൂപ വരെയും ശമ്പള സ്കെയിൽ ലഭിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഓൺലൈൻ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 31 August.

2026. ഒഴിവുകളുടെ എണ്ണം, വിഭാഗം തിരിച്ചുള്ള യോഗ്യത, പ്രായപരിധി, അപേക്ഷാ ഫീസ്, തിരഞ്ഞെടുപ്പ് നടപടിക്രമം തുടങ്ങിയ വിശദാംശങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പരിശോധിക്കണം. അപേക്ഷിക്കുന്നതിന് മുൻപ് IOCL ന്റെ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വായിക്കേണ്ടത് നിർബന്ധമാണ്.